0: ദുഹാക്കു സാനിങ് ഇതു കൊഞ്ച സാറോവാദാണ് അന്ത
1: നോ
0: പ്രോമിസ്
1: പ്രോമിസ്
2: എമീഹും താ അബദു എകുഗവുമ ബൗദുവി

0: ഫഹേ ദുനിയവി ഹയാതുഗേ ബാജ്യവരിക്കമ ആഖിറതുഗേ ഫലാഹം എദേനമ കൊറപ്ഷന റിഷ്വതുഗെ നേഗ്ഗാണി അമൽതുക ദുർഹലിവെ മാങ് അല്ലാഹുഗെ കോഫാ മെദു ബിർവതിവെ തവാദു വരിക്കമ നഫ്സുഗെ ഫുദുന്തരിക്കമുഗെ മച്ച ദിരിയുളും ബിനാ കുറെ ഫുരിഹമ മുഅ്മിനുനകി കൊമ്മെ കമിഗ്ഗാമെ മാങ് അല്ലാഹുഗെ റുസ്സവമങ് എദേ മിഹും മുസ്ലിം അഹും മാങ് നബിയ സലവാത സലാം ലബ്ബും എദി ദുആ കുറെ ഐ എമ്മിഹ മുഅ്മിനുന മാങ് അല്ലാഹു അമ്രു കുറവാഫാ വാക്കമെ اكلان وحي قربا فاو ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما ماني همكشورون الله اكلان ملائكه النبي اگ مچ صلوات لوته اي امام مجمسكن تيباميون اكليه فانو مچ صلوات لوون ادي دعاء قراش സലവായ ലവ്വും എതി ദുആ ഖുറാഷെ അതി എക്ലേ ഫാണുഗ മച്ച സലാം ലവ്വും എതി തിബാമിഹും ഗിന ഗിന ഇൻ ദുആ ഖുറാഷെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ് അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ് വർദ അല്ലാഹുമ്മ അനിൽ ഖുലഫായിർ റാശിദീൻ الذين المهديين ابي بكر وعمر وعثمان وعلي وعن سائر الصحابه والتابعين وعنا معهم بكرمك وجودك واحسانك يا رب العالمين هدوا بودكر في علمنگ ورسكلا محمد غفانا صلوات سلاما بركه اللوان ديف ادي تدمغ لبداگين تيب في حضر خليفهنا امها اصحاب بكلنا താബിഈ ബേകലും മിസലവാത സലാമ ബറകാതുക ഷാമിൽ കുറവാന്തേ ഹദ്ദവ ബൊടുക്കുറവി അളമെങ്ക വെരസ്കല അളമെന്നങ് ഹിദായത തഖ്വാവരിക്കമ ഇഫ്ഫെറ്റരിക്കമ ധനവസ്കം മിംവർ കുറവാന്തേ എമ്മിഹ രോഗാതക ബലിമടുക്കമും അളമെങ്ക രാജ്യ റക്കാതിർ കുറവാന്തേ അളമെങ്ക തെരയിൻ ബലിവെവിടെ മീഹുന്ന ഷിഫാ ദെവ്വ ഫുരിഹമ ഫുരിഹമ സിഹത ആഫിയതുക നിഅമ അളമെന്ന മിംവർ കുറവാന്തേ ഹദ്ദവ ബൊടുക്കുറ വിരസ്കലാക്ക് അളമെങ്ക രാജ്യ ത്യാഗി കുറവ ത്യാഗി കന്ദമഹട്ടവാന്തേ രാജ്യക എം വരിക്കമ മസ് വരിക്കമ ദണ്ഡുവരിക്കമുക ബറക്കായില്ലവ ഫുദും തെരിക്കം ഇതുർ കുറവാന്തേ രാജ്യക ഇക്സാദി സിനായിത്ത വരകുത കുറവ ത്യാഗിക്കമ ഫാഗതിക മിംവർ കുറവാന്തേ ഹദ്ദവ ബൊടുക്കുറവി അളമെങ്ക വിരസ്കലാക്ക് മി ലോബുവത്തി കോമ അമാ കുറവ അമാ കമ്മതി ദമഹട്ടവാന്തേ ഇസ്ലാം ദീന ദുനിയെ കന്തൻ ഇസ്ലാഹുഗെ മകും ഹിംഗമ ഇവറസ്കലാങ്ക മെതുവരി കുറ ഇവറസ്കലാങ്ക മെതുവരി കുറവാഫാവ വെരിന്ന ഹിദായത നസ്ര തൗഫീഖ് ദെവ്വാന്തേ അളമെങ്ക തെരെ മറുവെ ഗൊസ്വാവ മിഹുന ദിരി തിബീങ്ക ഫാഫ ഫുസവ റഹ്മല്ലവ്വാന്തേ ദുനിയെ സേവകൻ ആഖിറത്തുകാവെ സേവകൻ ദെവ്വ نركاك عذاب علم متكروان ديب آمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر عداءك عداء الدين وانصر عبادك الموحدين اللهم انصر إخواننا المسلمين المستضعفين في فلسطين وفي كل مكان اللهم كن لهم عونا ونصيرا اللهم عليك باليهود الغاصبين اللهم اجعل كيدهم في سفال وأمرهم في وبال اللهم من أرادنا وبالإسلام سوءا فأشغله في نفسه واجعل تدبيره تدميرا له يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون
1: الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن

0: twist. Do your thing,
1: honey. Mehar gadi ngatar gadi thiri samina takavi sikon thai gaf mane no de ke me ghar ti ve fem me gadi ko re me gadi ni tea time request to show ti ve pun ge sa gadi ge baveria message ko wahak dakang ge fursat sadi bs me aaya me message phone wala lava chaung ge fursat sunna show me show ki me hare be kulala baveri assalamu alaikum
2: wa alaikum assalam
1: hawa ko bahal ki ne hawa
2: war rangle
1: thine muni rangli ya ki kolan thi
2: me to war tafat wa hola kum ya ti
1: fat ki ne mi mi anika manzar badal li kukur do sima
2: picnic ice ke
1: picnic as uleros algum me mati handam mati wala
2: handam unnane do ഓഹോ മിഹാരക്കു നുവാണ് മിഹാറൊന്നു
1: ബദലി മണിക്കേ ആ വക്കീലാണ് ഇങ്ങനെ ലവജാദന

ദരികലകു ഹിപ്പവും എയ് അല്ലാഹം എകശീഗം വാഖമെന്നൂനെ എകലാംഗ ഹുസ്താഹിരുവന്ത കമായ എകലാംഗ ഖമകം നിയാഖുറവ്വാഫി ഹിന്ദു എകമക വഹീ ഖുറവ്വാഖം കശവരി വാഷേ ദെങ് എകമെ വിദതേ.